ଏଇଠି କଷ୍ଟ ଛକି ନିଅନା ଛୁଇଁଲି ବିସ୍ତୀୟ ଆବାରେ ନଚନେ ବାନା ସେରେମ କିଛି କଷ୍ଟ ନେଲି ଆସିନି ଥାଇ ବନା ବ୍ୟବସ୍ଥା କୋଡ଼ିରେ നാലഞ്ചിയും കൊത്കൊമ്പയമൂച്ച് ഇഞ്ഞൂർച്ചിക്കാനൊക്കെ ചോസ്തനെ 25,000 aganya taji bona webster kurire alle jigitu kosengu tingile kwa menyor chigegi kongeten kabisa 25,000 kujuguge kitu baba nita ni majin tigiti number 2 na lene nyembe tunibrani matiru kumeti nyegi e magube nota ni ngungete nita ni star 274 ash tigiti number 2 digiti number 2 kitu kostene ni 25,000 imagine golenji kitu kostene ni en inguni chitake tukul noto ni miti ni yoni digiti number 2 25,000 jibosi muit ogo olenji ngutiko tu mwinyur chikegi kongeteno ligano ഗുറ്റിക്കോ തൂ മൈനൂർ ചികേകി കിച്ചു കൊസ്തനൂർ ചികേകി നികഞ്ഞൂർ സീരോ നികഞ്ഞൂർ സീരോ കിച്ചു കൊസ്തനെ എമ്മജിനെ കെ ജെങ്ങി നോട്ടന് പോ 25,000 അകാലെ ജി മത്തി കെ വലിയ കിച്ചു കൊസ്തന കെ ഗുണി ടിക്കി ചീ തക എമ്മജിൻ അമ്മജാനം a 5 minutes jemitin tagi to gostanin enit kasen itile tigiti itin ngone daigen about 25, 26, 27 agdati amwa una negi to gole jini guti ngiligo minyur chigegi kongete no ligano itile tigiti itin ngone number 2 enit ong nubo star 2 74 ash Killing John Diggity number 2 into Gostan and not in about 25,000. Tilanyen Nguni, Tilanyen Nguni, Diggity non number 2. Agereg to Gostan and Gogilaj Nguni, Diggity non number 2. Chitani Tilan Nguni, you can imagine you buy a dirty book and I buy 25 shillings. Inguruji taneta inijutuwe ninguni dege na utaraba 26, 27, 29 eni nguni kituga stanene nijutuwe ninguni kituga imagine kogile inoto nijutuwe ninguni 25,000 nindona gale rose mite number 1